0: ഇറാൻ ഐറൺ സ്റ്റോർ ഹാൾ ആണ് ഹോൾസെയിൽ ഡിപ്പോ എ നെയിം ടു ബി ട്രസ്റ്റഡ്
1: സരിയാ ഗാർഡർ ടി എങ്കൽ ചേനൽപട്ടി ലോഹി ദർവാസ സിൽവർ ജാ ചോങ് സിമെന്റ് റേത്തി ക്രേഷ് ഐ രംഗ് വഗേര ബാസാർ കാ ബാരിയ ദസ്തയാബ് ആയി
0: ഹാനെ യച്ചു മെഹ്റാൻ ഐറൺ സ്റ്റോർ നസ് ബലോച്ച് പെട്രോൾ പമ്പ് നേഷണൽ ഹൈവേ ഹാൾ ആണി
1: റാബ്തെ ലൈ പ്രൊപ്രൈറ്റർ ഗുലാം നബി മുഗൾ 03003204372 ഐ 02424601000
2: रोशनी का काफिला मंजिल की तरफ गामजन मजहर स्कूल सिस्टम मेहरापुर शानदार तालीमी इमारत प्रोफेसर कुर्बान अली मेमन एयर कंडीशन्ड एकेडमिक ब्लॉक का इनेकार मेहनती मुशाक और तजुर्बेकार तदरीसी अमला सरसब्ज बागीचा बेहतरीन फर्नीचर शानदार कंप्यूटर फिजिक्स केमिस्ट्री